0: കേട്ടുണ്ടോ വിവിധ ഭാരതി FM 101.3.
1: Vare vaye mi pesu achhera lavande basu vachindi cinema chance inka vese imra dosu